ഈശോ ജീസസ് സിംഗിങ് കുഷപ്പ് നണ്ടുമോരി സി തിഷ് ഗെഹപ് ഇന്തോനേഷ്യ കാക്ക് സിംഗിങ് കുഷപ്പ് പ്രഭോവോ സുവിൻതോ ദമ്പ യോഗ്യകർത്ത കനോ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കാക്ക് ബ്രഹ്മാനന്ദ് ലഗം ജിഗോ നോമ്പുർ ഗ്യാഗർനിങ് ഗെഹപ് ഇന്തോനേഷ്യ സി തോറിം ലുപ്സോ കാ റോറം തുനോ തെൻഷോ തുയുക് ചോക കൊമ്പോ ഗിരിം ദി നോമ്പുർ സിനിം കുഷപ് നർമോരി സി ദ ക്യാപ്ര നദങ ഗ്യാഗർക്ക് ചിങ്കോങ് തേനെ കങ് ബംഗളൂർ സി ഗെഹപ് ഇന്തോനേഷ്യ കാ ലോപ്ര ചിൻമു നദ സുയുക്കിമ്പുർ ഗെഹപ് ഇന്തോനേഷ്യ കക് സിഖോർ ദുസു ചുക് സിലൻ കുഷപ് നർമോരി പിനം ഗെഹപ് ഓസ്ട്രേലിയ കാ ഫിബ്ജു നങ്ങുക് നിസുനി ജമ്മു കശ്മീർ കക് ഷോപ്പിയ ജോണ്ടി കക് ചാനപുര സനെ കാ സുംചുപ് മാമി തമ്പ മെംദ തോറി രസോ കാ ഡാക്ടപുതി ഫോമന ചസംബർ ഉച്ച് സുംചുപ് മാമിനി ഇന്ത്യ റിസർവ് ബറ്റലിയൻ ഐ ആർ പി എൻ നെക് ഞമ്പു പ്ലേഗുൽ ഇമ്പുർ ആകാശവാണി തമ്പ ശിപും നങ്ങയ കശ്മീർ കക് ഐ ജി പി കുഷപ് വി കെ ബിർജി സി നദങ ഉസ് ടൂസിംഗ് രാമേ സനെ കക് സൻസിനി മിർക്യോ ദിയു ദമ്പ റുതി തോമുർ നങ്സി ലുൻചിൻ കുഷപ് ആമിഷ സിതേഷ് നം തെം ചുലോങ്ങോത്തോ നിരങ് നി കെരി പാക്സ് കാങ്ങെ ഠേയുനോ ങ്ങതി മാപ് കക് ചികപ് ലുൻചിൻ നദമ്പ ശിപോ നങ്ങയ ഉയ ഷുംഷോ കക് റോഗ്രാം നങ്ങു കെരെ നോമ്പുർ കുഷപ് ഷാസി തിഷ് ങ്ങാതി മഹാരാഷ്ട്ര കക് ചികപ് ലുൻചിൻ കുഷപ് ദേവേന്ദ്ര ഫർണോവിസ് തമ്പ ങ്ങാതി കാ നാം തെം നിങ് ചുമോ കോർ ശിപോ നോമ്പുർ കുഷപ് ഷാസി ചികപ് ലുൻചിൻ ഷെൽ ഉയ ഷുസെ കങ്ങൽ സയുക്തോ കാ മഹാരാഷ്ട്ര യുഷെൽ റോഗ്രാം കാര് കാജുൻ നായുക് കെലെ നോമ്പുർ നബുക്കി കഷേക് സുചെ ങ്ങാതി മഹാരാഷ്ട്ര കക് സനെ ഖാ മാപ് കാ നം തെം സോയ കങ്ങൽ ഠേവ് നമ്പുർ നാസി ലുൻചിൻ സി ങ്ങാതി ഗുജറാത്ത് കക് ചിയുപ് ലുൻചിൻ കുയുപ് ഭൂപേന്ദ്ര പത്തിൽ തമ്പയെ ങ്ങാതി കാ നം തെം നി സിലത്യ കങ്ങൽ നോ കോർ ഷിപോ നോ നി ഉയ ഷുംഷോ കാക് റോറാം കാർ കാജുൻ നായുക് ഖില നമ്പുർ ഉത്പ്രേക്കാ ങ്ങാതി കേരളം കക് ചിയുപ് ലുൻചിൻ കുയുപ് വിധി സതി സൻ സി ചിസോ ടയ ഗുയ നദങ നങ്സി ലുൻചിൻ സി കുയുപ് നങ്സി ലുൻചിൻ കുയുപ് അമിഷ സി വൈനട് കാ രംഗിൻ കി കിൻഗൻ രസുക്കോർ ഷെപർ ഗുയ ഷെപും നവംബർ കുയുപ് സതി സൻ സി നദങ കുയുപ് ഷാ സി നിദം ജിംജുക് നായ കുയുപ് നിം ലർസോ തബ്ജി തോക്ക ഉയ ഷുസെ റോഗ്രാം നയു കെല നവംബർ ങ്ങാതി കേരളം കക് ചികപ് ലുൻചിൻ സെ നദങ നങ്സി ലുൻചിൻ സെ ഉസ് കിങ് നസു കോർ തോറിം ഡിസെ നങ്കോസോ കിരിം നോ കോർ നന്ദൻ യാക്സ് നവംബർ കേരളം ഷുസെ വൈനത് ക സബക്സ് ഷിജെ രഗൻ ലൈമി പാക് ചെംസങ മുയ് പും ലെങ് ലെങ് മിതും ബിയുക് ചവര നവംബർ ചിക്യപ് ലുൻചിൻ കുഷപ് വിധി സതിസൻ സിനാദങ വയനാട് കിൻസോ കോർ ഷിപ്സ ഷിംജുക് നോക്ഷുക് തൗ ലേഖ ഗുസുയുഗിമ്പുർ രംഗിൻ കി കിൻഗൻ സെ കങ്ങൽ റസു കപ്ക റോഗ്രാം യാക്കൻ ഉയുങ് ഇൻഡി ആരെപ് റുഗ നെയ് തത്ത കിൻഗൻ രമേ സനേക നുക് നിസുനി ലൈമി ലെങ്ങ ദുനു രംഗ് സി മുതംബുർ നി ലൈമിപ സയുക് ലേഗുൽ മുതുയ നങ്ദോ നുക് നിസുനി നുംഷി ലേഗു സെ കെഹപ് കക് ഷർ ബുച്ച സനേപ ക നാം തെം നി ബ്രു ദിർമക് നി യസ് നിന്ദ തോംബുർ ജമ്മു കശ്മീർ ലഡാഖ് ഹരിയാന ചണ്ഡിഗഡ് നി ഹിമാചൽ പ്രദേശ് ക നാം തെം സോദകുപ് നുംബുർ ഹുനുപ് ചർദുയ് യുബുകി നെയ്നിങ് ഗി സുംബ്രേക്ക